ഓക്കെ ജി, അസ്സലാമു അലൈക്കും മേഡേഴ്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മീദ് ദർബാരെ ചുറ്റുവൽ ബറാത്ത് റുജൂൽ ഖുശാല ടിക്ടോക് സുഖാനദ ജുൻബ മസൂ ഓ ഇപ്പൊ കൊണ്ടിരിക്കുകയേ.